ബ്യൂട്ടിഫുള്ളാണ് 80s and 90s കേട്ടിട്ടിരിക്കും. ഇത് ആകാശവാണി കോയമ്പത്തൂരിൽ ഇതം ഋതം കേട്ട പാടൽ. ചിന്നമാപിള്ളൈ ത്രിപടത്തിലിരുന്ന് ഇളയരാജ ഐസൈലസ്, വർണ്ണലതാ മനോ പാടിയത്, പാടലാസിരിയർ വാലി. നേരുകളെ നാളെ മുർപ്പകൽ 11:30 വനപ്പൂക്കൾ നികൾച്ചിയിൽ ഇലക്കിയ ചോലൈ അൻപും കാതലും ഇലക്കിയത്തിൽ അൻപും കാതലും ഉറൈ വഴങ്ങുപവർ മുനിവർയൻ അമുതാദേവി അവർ. ഇതമൃതം നികൾച്ചിയിലെ അടുത്ത പാടൽ കുങ്കുമച്ചുമിഴ് ത്രിപടത്തിലിരുന്ന് ഇളയരാജ ഐസയിൽ എസ് ജാനകി, എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത്.